Good morning, Thrissur. Today you're with me, RJ Stella Anish, on My Radio 90 FM, കേട്ടറിഞ്ഞു കോട്ടുകൂട. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ എന്തൊക്കെയാകും നടക്കുന്നതെന്ന്? ഒരു മാമ്പഴം താഴെ വീഴുമ്പോൾ നമ്മുടെ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചതുപോലെ അതെന്തുകൊണ്ട് മുകളിലേക്ക് പോകാത്തതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മഴവില് കാണുമ്പോൾ ആകാശം ഇത്രയും നിറങ്ങൾ എവിടെ നിന്നാണ് കടം വാങ്ങിയതെന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ? കൂട്ടുകാരെ, ശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? വലിയ ലാബുകളോ ടെസ്റ്റ് ട്യൂബുകളോ വെള്ളക്കൂട്ട് തിരിച്ച ശാസ്ത്രജ്ഞരോ? എന്നാൽ ഒരു രഹസ്യം പറയട്ടെ, ശാസ്ത്രം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്.

Science is everywhere and in everything, in the rainbow, in the raindrop, and even in your sneeze. So, come on friends, let's unlock the wonders of science together. ശാസ്ത്രലോകത്തേക്ക് ഔദ്രുഗം നിറഞ്ഞ് വിശേഷങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം. ഞാൻ കുട്ടി അജയ് സ്റ്റെല്ല അനീഷ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ആജയ് കിടാവ്.

0: guys, today you're with me, RJ Stella Anish, and you're listening to My Radio 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂട. ഇപ്പം നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: പെണ്ണിന്റെ വീട്ടുകാരോട് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ.
2: എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: ചെറുക്കനൊരു കുറവുമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിലൊരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ.
2: ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ.
1: എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ, ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ട, ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല.
2: അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായി കാണുമോ അല്ലേ. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യണേ. നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാ മാർജ കിടാവൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് സ്റ്റെല്ല.

Welcome back, guys. Today, you're with me, RJ Stella Nish, on my Radio 90 FM, Ketarnya Kotoda. രാവിലെ അലാം മുഴങ്ങി നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ക്ലോക്കിൽ ശാസ്ത്രമുണ്ട്. അമ്മ അടുക്കളയിൽ ചായ തയ്യാറാക്കുമ്പോൾ വെള്ളം തിളക്കുന്നതിലും ശാസ്ത്രമുണ്ട്. മഴവില് വിരിയുന്നതും മഴ പെയ്യുന്നതും പട്ടം ആകാശത്ത് പറക്കുന്നതും എല്ലാം ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളാണ്. നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നത് എങ്ങനെ? കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് എന്തുകൊണ്ട്? സോപ്പ് ഉപയോഗിച്ചാൽ കൈകൾ വൃത്തിയാകുന്നത് എങ്ങനെ? ഇതെല്ലാം ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ശാസ്ത്രം എന്നത് പുസ്തകത്തിലെ ഒരു പാഠം മാത്രമല്ല, അത് നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. ഇനിയും ശാസ്ത്ര ലോകത്തെ കഥകൾ കേൾക്കാൻ കീപ് ഓൺ ലിസ്ണിംഗ്. ദിസ് ഇസ് മീ ആർ ജെ സ്റ്റെല്ല അനീഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർ ജെ കിടാവ്.

Welcome back, guys. Today you're with me, RJ Stella Anish from My Radio 90 FM, Kedarnyu Kottoda. കൂട്ടുകാരെ, ഇനി മുതൽ നിങ്ങളുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ അത്ഭുതങ്ങളെ ശ്രദ്ധിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ, അന്വേഷിക്കൂ. കാരണം ഇന്നത്തെ കൗതുകമുള്ള കുട്ടികളാണ് നാളത്തെ വലിയ ശാസ്ത്രജ്ഞർ. നിത്യജീവിതത്തിലെ ചെറിയ അത്ഭുതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്ര രഹസ്യങ്ങൾ നമുക്ക് ഇന്ന് കണ്ടെത്താം. കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ലോകശാസ്ത്രത്തിന് വെളിച്ചം പകർന്ന് മഹാന്മാരായ ശാസ്ത്രജ്ഞരെ പരിചയപ്പെടാം. നമ്മുടെ അഭിമാനമായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്വപ്നങ്ങൾ എങ്ങനെ ഇന്ത്യയെ ബഹിരാകാശത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചു എന്നും അറിയാം. അപ്പോൾ ISRO ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ ദൗത്യങ്ങൾ ഒരുക്കുന്നത്? വല്ല ഐഡിയുണ്ടോ? ISRO പുതിയ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ കേട്ടുകൊണ്ടിരിക്കൂ. ദിസ് ഇസ് മീ RJ സ്റ്റല അനീഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ RJ കിടാവ്.

Welcome back, guys. Today you're with me, RJ Stella Anish, on my Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂട. ഗഗൻ, ഞാൻ എപ്പോൾ പറക്കും? നമ്മുടെ ബഹിരാകാശ യാത്ര ഇനിയും എത്ര ദൂരം? കൗതുകങ്ങളുടെ ചെറുകിലേറെ ശാസ്ത്രത്തിന്റെ അത്ഭുത ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് പറന്നുയരാം. ഗഗൻയാൻ, ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യം. 3 ബഹിരാകാശ സഞ്ചാരികളെ ലോ എർത്ത് ഓർബിറ്റിൽ 3 ദിവസം താമസിപ്പിച്ച് സുരക്ഷിതമായി തിരിച്ച് ഭൂമിയിലെത്തിക്കുന്നതാണ് ഗഗൻയാന്റെ ലക്ഷ്യം. 3 പരീക്ഷണ ഘട്ടങ്ങളിലും മനുഷ്യ ദൗത്യമാണ് ഗഗൻയാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിവിന്റെ ആകാശത്ത് കൗതുകത്തിന്റെ നക്ഷത്രങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് സ്റ്റെല്ല അനേഷ്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ഓൺ യുവർ ഫേവറേറ്റ് ഷോ ആർ ജെ കിടാവ്. സ്റ്റേ ട്യൂൺ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back, guys. Today, you're with me, RJ Stella Anish, for My Radio 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂട. നിങ്ങൾക്കറിയാമോ, നമ്മൾ തുമ്മുമ്പോൾ കണ്ണുകൾ സ്വയം അടയുന്നത് നമ്മുടെ ശരീരത്തിലെ സൂപ്പർ സുരക്ഷാ സംവിധാനമാണ്. തേൻ ഒരിക്കലും എളുപ്പത്തിൽ കേടാവില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും അത് ഉപയോഗിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു മിന്നൽ ഭൂമിയിലേക്ക് വരുമ്പോൾ സൂര്യന്റെ ഉപരിതലത്തെക്കാൾ കൂടുതൽ ചൂടുണ്ടാവും അത്രേ. ഇനിയും ഒരുപാട് ഫാക്ട്സ് എന്റെ കയ്യിലുണ്ട്. സോ കീപ് ഓൺ ലിസ്ണിംഗ്. ദിസ് ഇസ് മീ കുട്ടി ആർ ജെ സ്റ്റെല്ല അനീഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർ ജെ കിടാവ്.

Welcome back, guys. Today, you're with me, Ajay Stella Anish, on my Radio 9 DFM, കേട്ടറിഞ്ഞു കൂട്ടുകൂട. ഇനി കേരളത്തിന്റെ അഭിമാനമായ ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്വപ്നങ്ങൾക്ക് കരുത്ത് പകർന്നവരിൽ പ്രമുഖനായിരുന്നു കേരളത്തിന്റെ സ്വന്തം ഡോക്ടർ ECG സുദർശൻ. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ അദ്ദേഹം ശാസ്ത്ര ലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഓരോ ദിവസവും നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ചെറിയ അത്ഭുതങ്ങളെ ശ്രദ്ധിക്കൂ. കാരണം ശാസ്ത്രം പുസ്തകങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഒളിഞ്ഞിരിക്കുന്നു. നമ്മളും കൊച്ചു ശാസ്ത്രജ്ഞരാണ്. നമ്മളുടെ ഉള്ളിലെ ശാസ്ത്രജ്ഞരെ അറിയാൻ കീപ് ഓൺ ലിസ്ണിംഗ്. ദിസ് ഇസ് മീ ആജേ സ്റ്റെല്ല അനീഷ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർജെ കിടാവ്.

Welcome back to the show today. You're with me, RJ Stella Anish on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടോട. ഇന്ന് നമുക്ക് ഇന്ത്യയുടെ അഭിമാനമായ ISRO ചില കൗതുക വിശേഷങ്ങൾ അറിയാം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ചന്ദ്രനിൽ പേടകമിറക്കാൻ ശ്രമിച്ച ആദ്യ ദൗത്യമായ ചന്ദ്രയാൻ 2 പൂർണ്ണ വിജയമായില്ല. പക്ഷേ ISRO ശാസ്ത്രജ്ഞർ തോൽവി സമ്മതിച്ചില്ല. അവർ വീണ്ടും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു. അങ്ങനെ 2023 ചന്ദ്രയാൻ 3 ചരിത്രം കുറിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ഇനി മറ്റൊരു വലിയ സ്വപ്നം, ഗഗൻയാൻ. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണിത്. അതിനായി മനുഷ്യരെ പോലെ പ്രവർത്തിക്കുന്ന വ്യോമമിത്ര എന്ന റോബോട്ടിനെയും ISRO തയ്യാറാക്കിയിട്ടുണ്ട്. വ്യോമമിത്രയെക്കുറിച്ചും കേരളത്തിലെ റോക്കറ്റ് നിർമ്മാണത്തെക്കുറിച്ചും അറിയാൻ കീപ്പ് ഓൺ ലിസ്ണിംഗ്. ദിസ് ഇസ് മീ ആർജി സ്റ്റെല്ല അനീഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർജി കിടാവ്.

വെൽക്കം ബാക്ക് ഗായ്സ്. ടുഡേ യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ദിസ് ഇസ് മീ ആജയ് സ്റ്റെലാനിഷ്. മറ്റൊരു രസകരമായ കാര്യം അറിയാമോ? ISROയുടെ റോക്കറ്റുകൾ പലപ്പോഴും കേരളത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെടുന്നു. അതായത് ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും വലിയ പങ്കുണ്ട്. ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റ് എന്നറിയപ്പെടുന്ന LVM-3 റോക്കറ്റ് വികസിപ്പിച്ചത് നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഓർക്കൂ, നാളത്തെ ISRO ശാസ്ത്രജ്ഞൻ നിങ്ങളിൽ ഒരാളായിരിക്കും. സോ കീപ് ഓൺ ലിസ്ണിംഗ്. ദിസ് ഇസ് മീ കുട്ടിയാജി സ്റ്റെലാനിഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർജെ കിടാവ്.

ദിസ് ഈസ് കുട്ടി അജയ് സ്റ്റെല്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് വ്യോമമിത്രയെ കുറിച്ചറിയോ? വ്യോമമിത്ര അഥവാ ഒരു ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട്. വ്യോമ എന്നാൽ ആകാശം, മിത്ര എന്നാൽ സുഹൃത്ത്. അതെ, വ്യോമമിത്ര നമ്മുടെ ബഹിരാകാശ സുഹൃത്താണ്. IISU തിരുവനന്തപുരത്ത് നിർമ്മാണിതമായ വ്യോമമിത്ര ഗഗൻയാൻ മിഷന്റെ പരീക്ഷണത്തിൽ മനുഷ്യന് പകരം ബഹിരാകാശത്ത് പോകും. ഈ വ്യോമമിത്രയെ കാണാൻ മനുഷ്യനെ പോലെ തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നതിന് മറുപടിയും പറയും, കൈകൾ അനക്കും, ആസ്ട്രോനോയിട്ടിന്റെ സീറ്റിലിരുന്നെല്ലാം ടെസ്റ്റും ചെയ്യും. ഇനിയും ഇതേപോലത്തെ ഫാക്ട്സ് അറിയാൻ വേണ്ടി കീപ് ഓൺ ലിസ്ണിംഗ്. ദിസ് ഇസ് മീ ആജയ് സ്റ്റെല്ല അനീഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർ ജെ കിടാവ്.

0: Welcome back, guys. Today you're with me, RJ Stella Anish, and you're listening to my Radio 90 FM, Ketarnyu Kootooda. ഇപ്പൊ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: പെണ്ണിന്റെ വീട്ടുകാരോട് ശ്രീധരനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ.
2: എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: ചെറുക്കനൊരു കുറവുമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിലൊരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ.
2: ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ.
1: എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ, ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ട, ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല.
2: അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായി കാണുമോ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യണേ. നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാ മാർജ കിടാവൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് സ്റ്റെല്ല.

0: மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குண்டா.
1: We are back for the final time today on My Radio 90 FM. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം ആ ജെയ് സ്റ്റെല്ല ആണ്. നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ സംസാരിച്ചത് നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ ശാസ്ത്ര കൗതുകങ്ങളെപ്പറ്റിയും നമ്മുടെ കേരളം ലോകത്തിന് സമ്മാനിച്ച ശാസ്ത്ര നേട്ടങ്ങളെപ്പറ്റിയും ISROയെയും പറ്റിയും ഗഗൻയാനെയും വ്യോമമിത്രയെയും പറ്റിയുമാണ്. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാ സയൻസ് പഠിക്കുന്നതെന്ന്? ചുറ്റുമുള്ളതിനെ ചോദ്യം ചെയ്യാനും പുതിയ വഴികൾ തുറക്കാനുമാണ് സയൻസ് നമ്മെ പഠിപ്പിക്കുന്നത്. സോ ഗായ്സ്, കീപ് ക്വസ്റ്റ്യനിങ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദാറ്റ് ക്യൂരിയോസിറ്റി അലൈവ് ഇൻസൈഡ് യു. നമ്മളിലും ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഉറങ്ങിക്കിടപ്പുണ്ട്. തൽക്കാലം ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. Until then, keep listening, keep smiling. This is me, RJ Stella, signing off from My Radio 90 FM, Ketarnyu Kootoodam, with your favorite show, RJ Kidav. Ta-ta, bye.

ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം തൃശൂർ. ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ് സംസാരിക്കുന്നത്. ഫ്രം സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ, ആനന്ദപുരം. അവിടെ മലയാളം അധ്യാപികയാണ് ഞാൻ. സ്കൂളൊക്കെ തുറന്ന് ഒരു മാസമായല്ലോ അല്ലേ? അതെ, പുതിയ ക്ലാസ്സും അധ്യാപകരും കൂട്ടുകാരുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, എനർജറ്റിക് ആയിട്ട്. അതെ, അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാനല്ല വന്നിരിക്കുന്നത്, ഒരുപാട് വിശേഷങ്ങൾ പറയാനാണ് ഞാനിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ നമ്മളുടെ ഈ യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ഇവിടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് ടീച്ചർ അജയ് ബെൻസ. ഞാൻ കുറച്ച് പ്രൈസുകളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്നവർക്കാണ് കേട്ടോ പ്രൈസുകൾ നൽകുക. എല്ലാവരും ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ചോദ്യം ഇതാണ്, നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് പറയണം. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: പെണ്ണിന്റെ വീട്ടുകാരോട് ശ്രീധരനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ.
2: എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: ചെറുക്കനൊരു കുറവുമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിൽ ഒരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ?
2: ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ.
1: എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ, ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ട, ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല.
2: അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും.
1: ഏ
0: അപ്പോൾ വേഗമാവട്ടെ, ശരിയായ ഉത്തരങ്ങൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ. 9072879090 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9072879090. ഉത്തരങ്ങൾ അയക്കുന്നതിനോടൊപ്പം പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേഗമായിക്കോളൂ. നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട ശേഷം തിരിച്ചെത്താം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടീച്ചർ അജയ് ബെൻസ.

ഹേ ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ബെൻസ. നിങ്ങൾ എഡ്യൂക്കേഷൻ ട്രയാങ്കിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് എങ്ങനെ, എവിടെ, അത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ്? മാതാപിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസം. മാതാപിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഈ കൂട്ടായ്മയിൽ ഒത്തുചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നത്. അതിൽ മാതാപിതാക്കളുടെ പങ്ക് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടെ ഞാനത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. വീടാണ് കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം. മാതാപിതാക്കൾ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ്. മാത്രമല്ല, അധ്യാപകരുമായി നിരന്തരം ഒരു സമ്പർക്കം പുലർത്തുകയും വേണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടിയുടെ പഠന പുരോഗതിയെക്കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ, അത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വിദ്യാർത്ഥികളുടെ വികസനം തുടരുന്നത് എവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്? വീടുകളിൽ നിന്ന് തന്നെ. അതെ, നാം എല്ലാവരും മനസ്സിലാക്കണം. ഈ വിഷയങ്ങളെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്. കുറച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ? സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകിടാം ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് ടീച്ചർ RJ ബെൻസിയോടൊപ്പം.

ഹലോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആൽജി ബെൻസയാണെന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. എഡ്യൂക്കേഷൻ ട്രയാംഗിളെ കുറിച്ച് പറയുമ്പോൾ അധ്യാപകരെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ? ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. വിദ്യാലയം കുട്ടിയുടെ രണ്ടാമത്തെ വീടാണ്. അധ്യാപകർ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയുന്നു, സ്നേഹത്തോടെയും ക്ഷമയോടെയും വഴികാട്ടുന്നു, കുട്ടിയുടെ ഓരോ വളർച്ചയെയും മാതാപിതാക്കളെ അറിയിക്കുന്നു എന്നതിലുപരിയായി വിദ്യാർത്ഥികളുടെ പങ്ക് വളരെ വലുതാണ്. വിദ്യാർത്ഥികൾ മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ബന്ധത്തിൻ്റെ ഗുണങ്ങൾ വിദ്യാർത്ഥികൾ നമുക്ക് കാണാവുന്നതാണ്. കുട്ടികളിൽ മാനസിക സമ്മർദ്ദം കുറയുന്നു, പഠന നിലവാരം ഉയർന്ന നിലയിലാവുന്നു, ആത്മവിശ്വാസം വളർത്തുന്നു. അങ്ങനെ മികച്ച ഒരു തലമുറയാണ് നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണെങ്കിലും അവരെ പ്രാവർത്തികമാക്കാൻ ആരും തന്നെ ശ്രമിക്കാറില്ല. നമ്മുടെ സമൂഹം അങ്ങനെയൊക്കെ തന്നെ അല്ലേ? കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആജയ് ബെൻസ.

ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ്. എന്നിരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. എഡ്യൂക്കേഷൻ ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് അതെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാണേ. പഠന നിലവാരം, മാനസിക സുരക്ഷ, സ്വഭാവ രൂപീകരണം, പ്രശ്ന പരിഹാരം എന്നീ ഘടകങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നാണ്. അതിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. PTA യോഗങ്ങൾ പങ്കെടുക്കുക, കുറ്റപ്പെടുത്താതെ കേൾക്കുക, വീട്ടിലെ നിയമങ്ങൾ, സമയക്രമങ്ങൾ അവയെല്ലാം പ്രാവർത്തികമാക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക. ഇനി ഈ റിലേഷൻഷിപ്പിൽ അധ്യാപകർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ സ്ഥിരമായി ശ്രദ്ധിക്കണം കേട്ടോ. എന്തിന്? കമ്മ്യൂണിക്കേഷൻസ് യെസ് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം കുട്ടികളുമായും പാരൻസുമായും. അതെ, കുട്ടിയെ മനസ്സിലാക്കുക, തുറന്ന മനസ്സോടെ അവരെ കേൾക്കുക. എഡ്യൂക്കേഷൻ ട്രയാങ്കിളിൻ്റെ റിലേഷൻഷിപ്പിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കുക. കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

ഹേ ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ് എന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് എഡ്യൂക്കേഷൻ ട്രയാംഗിൾ റിലേഷൻഷിപ്പ്. അതെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് മൂന്നാമത്തെ ആൾ. ഏതാണ് ഇതിലെല്ലാം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇന്ന് ആധുനിക തലമുറയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സത്യം പറയുക, അതോടുകൂടെ തന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കുക, ഇവയെല്ലാം ദിനം പ്രതി ഒരു വിദ്യാർത്ഥി തുടർന്നു പോകേണ്ട ശീലങ്ങൾ തന്നെയാണ്. ഇവയ്ക്ക് കോട്ടം സംഭവിച്ചാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ശരിയാണ്, പഠനത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും, ആത്മവിശ്വാസം കുറവായി വരുന്നു, ആശയക്കുഴപ്പങ്ങൾ ഒരുപാടാകുന്നു, മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം വർദ്ധിച്ചെന്ന് വരാം. അതിൽ ഇന്നത്തെ തലമുറയെ വാർത്തെടുക്കാൻ ഏവരെയും കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രം തന്നെയാണ് നല്ല വ്യക്തിത്വങ്ങളെ നമ്മുടെ കയ്യിൽ ഉള്ളിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സ്നേഹം വേണം. അതെ, മനസ്സ് തുറന്നുള്ള സ്നേഹം. വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനുള്ള ആ സാധ്യതകൾ നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം. അതിന് ഈ സമൂഹം ഒറ്റക്കെട്ടായി വളരണം. ഒരു കുട്ടിയെ വളർത്താൻ ഒരു ഗ്രാമം മുഴുവനും വേണമെന്ന പഴമൊഴി നമുക്കിവിടെ നിന്ന് ഓർത്താലോ? കുട്ടിയുടെ നന്മയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അഹംഭാവം മാറ്റിവെച്ച് കുട്ടിയെ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള ഈ മൂവരുടെയും ഒരു ടീം പ്രവർത്തനമായിരിക്കണം അവസാനം വിജയത്തിലേക്ക് എത്തേണ്ടത്. കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം, ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

ഹേ ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടി ഷി ആർ ജെ ബെൻസയാണ് എന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അധ്യാപകർ മാതാപിതാക്കൾ വിദ്യാർത്ഥി ബന്ധം, ഈ ബന്ധത്തിൻ്റെ വളരെ പ്രധാനമായ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതെ, പഠന മികവ്. ക്ലാസ്സിലെ സംശയം വീട്ടിൽ ചോദിക്കാനും വീട്ടിലെ പ്രശ്നം ടീച്ചറോട് പറയാനും കഴിയുമ്പോൾ കുട്ടിയുടെ പഠനം വളരെ എളുപ്പമായി മാറും. 90% പഠന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് ഈ കൂട്ടായ്മയുടെ തന്നെയാണ്. അതെ, ഒരേ ഒരു സന്ദേശം, വീട്ടിൽ കള്ളം പറയരുതെന്നും കൂടെ പറയണം കേട്ടോ. കാരണം എന്താ, സത്യസന്ധതയെക്കുറിച്ച് പഠിക്കുമ്പോൾ കുട്ടിക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുകയില്ല. അവർ എന്തു ചെയ്യും? കൂടാതെ മാനസിക ആരോഗ്യം വളർത്തിയെടുക്കാനും വീട്ടിലും സ്കൂളിലും താൻ സുരക്ഷിതനാണെന്നെന്ന തോന്നൽ കുട്ടിക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. അവ നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നറിയാമോ? ലഹരി ഉപയോഗം, മൊബൈൽ അഡിക്ഷൻ, പഠന വൈകല്യം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് വഴി തെളിച്ചെന്ന് വരാം. പഠന വൈകല്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബന്ധം ഊഷ്മളമാക്കാൻ നമ്മൾ 3 പേരും കൂടെ നിന്ന് പ്രവർത്തിക്കണം. അതിൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ മോൻ അനുസരണയില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് അവനെ സഹായിക്കാമെന്ന് പറഞ്ഞാലോ? അതെ, നല്ലത് പങ്കുവെക്കുക. പരാതി പറയാൻ മാത്രം വിളിക്കാതെ ഇന്ന് മോൻ നന്നായി ഉത്തരം പറഞ്ഞു എന്ന് ഒരു മെസ്സേജ് അയച്ചു നോക്കൂ. വീട്ടിലെ പശ്ചാത്തലം മനസ്സിലാക്കുക. എല്ലാ കുട്ടികൾക്കും വീട്ടിൽ ഒരേ സൗകര്യങ്ങൾ കാണില്ല. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടെ അധ്യാപകർ ഒന്ന് ശ്രദ്ധിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം തന്നെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിച്ചെന്ന് വരാം. കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ബെൻസ.

ഹേ ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ് എന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. അറിവിന്റെ വെളിച്ചം, അതാണ് രണ്ടാം രക്ഷിതാവ്. ആദ്യ ഗുരു സുരക്ഷിത താവളമാണ്. മൂന്നാമത്തേത് പഠിതാവ്, ഭാവിയുടെ വാഗ്ദാനം. അതേ കൂട്ടുകാരെ, കുട്ടികൾ നമ്മൾ നട്ട ചെടികളാണെങ്കിൽ വീടാണ് വേര്, സ്കൂളാണ് വെള്ളവും വെളിച്ചവും, രണ്ടും വേണം അവൻ വലിയ ഒരു വൃക്ഷമാകാൻ. അങ്ങനെയെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ കൂടെ. എന്താണത്? സ്കൂളാണ് എതിരാളി എന്ന് കരുതരുത്. ടീച്ചേഴ്സ് ശാസിക്കുമ്പോൾ എന്റെ കുട്ടിയെ വെറുതെ എന്ന് കരുതരുത്. കാരണം അന്വേഷിക്കുക. ടീച്ചേഴ്സിനെ കുറ്റം പറയുന്ന കേട്ട് നിൽക്കാനല്ലാട്ടോ പറയുന്നത്. പിടി യോഗം ടൈം പാസ് അല്ല, അതാണ് നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യം. ടീച്ചറെ കുട്ടിയുടെ മുന്നിൽ കുറച്ച് കാണരുത്. ആ ടീച്ചർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ടീച്ചറെ അനുസരിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമ്പോൾ പാലമാവുക, മതിലാവുക. എന്താ, കേൾക്കുന്നവർക്ക് ശരിയെന്നുണ്ടാവല്ലേ? ശരിയാണ്. വീട്ടിൽ നടക്കുന്നത് ടീച്ചറോടും സ്കൂളിൽ നടക്കുന്നത് വീട്ടിലും തുറന്ന് പറയുക. രണ്ടു കൂട്ടർക്കും അത് ബഹുമാനത്തിന്റെ അങ്ങേയറ്റം വരെ നമ്മളെ കൊണ്ടെത്തിക്കും. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ വിജയത്തിനും ഈ മൂവരും കൂട്ടായി പ്രവർത്തിക്കുന്നതിനുള്ള മെച്ചം എന്താണെന്നല്ലേ? വരും തലമുറയെ അതിഗംഭീരമായി തന്നെ ഈ ലോകം കൈ കൊട്ടി വരവേൽക്കും. എങ്ങനെയാണ് വരവേൽക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ ഈ ബന്ധം അത്രമാത്രം സ്ട്രോങ് ആകുമ്പോൾ. ഈ സ്ട്രോങ്നെസ് എവിടെ നിന്ന് വരുന്നു? അതെ, പ്രധാന നേട്ടങ്ങളുള്ള നമ്മുടെ വീടിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥാന്തരങ്ങളിൽ നിന്നൊക്കെയാണ്. മികച്ച അക്കാഡമിക് വളർച്ച, വീട്ടിലും സ്കൂളിലും ഒരേ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. പതിവായുള്ള ചർച്ചകളും പഠന പുരോഗതിയുടെ വിലയിരുത്തലൊക്കെ എല്ലാ സ്കൂളിലും നടക്കുന്നത് തന്നെ. പക്ഷേ സ്കൂളിലെ പരിപാടികൾക്ക് പങ്കാളിത്തം നൽകുക എന്നതിലുപരി മീറ്റിംഗുകളിലും രക്ഷിതാക്കളുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ വിജയത്തിൽ അധ്യാപക രക്ഷകർത്താവിന്റെ ബന്ധത്തിന്റെ പ്രാധാന്യം അത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, കുട്ടികൾ നമ്മൾ നട്ട ചെടികളാണ്, വീടാണ് വേര്, സ്കൂളാണ് വെള്ളവും വെളിച്ചവും, രണ്ടും വേണം അവൻ വലിയ ഒരു വൃക്ഷമാവാൻ. കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

0: ഹേ ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ് എന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ആധുനികതയിൽ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പ്രാധാന്യം തികച്ചും വ്യത്യസ്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, വിവര സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഇന്ന് പഠനം ക്ലാസ് മുറികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്റർനെറ്റും ഡിജിറ്റൽ മാധ്യമങ്ങളും വഴി വിജ്ഞാനം എളുപ്പത്തിൽ നിന്ന് ലഭ്യമാണ്. അധ്യാപകൻ വിവരങ്ങളുടെ ഏക സ്രോതസ്സായി മാറുകയും ചെയ്യുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ സഹായിക്കുന്ന ഓരോ വ്യക്തിയായി അധ്യാപകന്റെ പങ്ക് മാറുകയും ചെയ്യുന്നു. അതെ, ഇന്ന് സൗഹൃദപരമായ അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുണ്ട്. എങ്ങനെ സുരക്ഷയ്ക്കായിട്ടും അല്ലാതെയും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ നിന്ന് പരസ്പര വിരുദ്ധമായും ബഹുമാനപരമായും സംശയങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമായും ഒക്കെ പലതരത്തിലാണ് സൗഹൃദപരമായ ബന്ധങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചുറ്റും ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ബന്ധം കൂടുതൽ ഔപചാരികമായാലോ? അതും കുട്ടികൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? പുരാതന കാലത്തെ പോലെ വ്യക്തിപരമായ ആത്മീയവുപരമായ അടുപ്പത്തേക്കാൾ ഇന്ന് എവർക്കും ഇഷ്ടമുള്ളത് എന്താ? പരീക്ഷകളും ലക്ഷ്യമാക്കിയിട്ടുള്ള ഔപചാരികമായ സിലബസുകളും അതുമായി ബന്ധപ്പെട്ട ചില വിദ്യാഭ്യാസ നയങ്ങളുമാണ്. ഇതിൽ സ്കൂളിലെ വലിയ ബാച്ചുകളും അധ്യാപകരുടെ അധിക ഭരണപരമായ ചുമതലകളും കാരണം പലപ്പോഴും വ്യക്തിഗത ശ്രദ്ധ ലഭിക്കാറില്ലാതെ പോകുന്നു. ഇത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വകാര്യ ട്യൂഷനുകളിലേക്കും ഹോം ട്യൂട്ടർമാരിലേക്കുമാണ് നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു ടീച്ചർ. ചുരുക്കത്തിൽ, സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അവ മാറ്റിമറിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളും ഇന്ന് ഈ ബന്ധത്തെ കൂടുതൽ നിലനിർത്തുന്നു. അവ കൂടുതൽ ട്രയാംഗിൾ എഡ്യൂക്കേഷൻ ലെവലിലേക്ക്, ന്യൂ ടെക്നോളജിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണലിസ്റ്റുകളായും വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ചയും അവരുടെ വികാസത്തിനും അധ്യാപകന്റെ പിന്തുണയും മാർഗനിർദ്ദേശവുമാണ് ഇന്ന് അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻസ് തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
1: കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

ഹേയ് ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ് എന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. എഡ്യൂക്കേഷൻ ട്രയാങ്കിൾ റിലേഷൻഷിപ്പ്, അതെ, ഇത്ര നേരം നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്താ പറയാനുള്ളത്? കുറച്ചും കൂടെ അധ്യാപക രക്ഷകർത്താവിൻ്റെ ബന്ധവും വിദ്യാർത്ഥികളുടെ ബന്ധവും, അങ്ങനെ ഈ മൂന്ന് കൂട്ടുകാരുടെയും ബന്ധം കൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നാം കാണുന്ന നമ്മുടെ വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ വളരെ ഉന്നതിയിലെത്താൻ കഴിയുമെന്ന് ഇപ്പം നമുക്ക് കിട്ടിയില്ലേ. തുറന്ന ആശയവിനിമയം വരുന്നു, പരസ്പര വിശ്വാസം കൂടി വരുന്നു, അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാവും, ഒരു യൂണിറ്റി ഉണ്ടാവും. അങ്ങനെ എന്തായി, ഒരു പോസിറ്റീവ് അന്തരീക്ഷമായിരിക്കണം എല്ലാവർക്കും. വ്യക്തിഗതമായ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് വൈകാരിക പിന്തുണ നൽകിക്കൊണ്ടായിരിക്കണം പഠനത്തിലെ പങ്കാളിത്തം വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെ എങ്കിൽ എഡ്യൂക്കേഷൻ ട്രയാങ്കിളിൻ്റെ റിലേഷൻഷിപ്പിനെക്കുറിച്ച്, അത് ബാധിക്കുന്ന ആളുകളെക്കുറിച്ചും അത് പ്രവർത്തിക്കുന്ന മേഖലകളെക്കുറിച്ചും നമ്മൾ തിരിച്ചറിഞ്ഞ് പോകേണ്ടതിൻ്റെ അത്യാവശ്യ കാലഘട്ടത്താണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ നേട്ടങ്ങൾ മികച്ച അക്കാദമിക് വിജ്ഞാപനത്തിലൂടെയാണ് ഇന്ന് പുറത്ത് റിസൾട്ടായും എ ഗ്രേഡായും എ പ്ലസ് ആയും നമ്മൾ കാണുന്നത്. വെറും ഫ്ലക്സുകളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല നമ്മളുടെ വിദ്യാർത്ഥികളുടെ ജീവിതം. ലോകത്താകമാനം നല്ല പെരുമാറ്റത്തിലും നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കണം നമ്മളെ വിദ്യാർത്ഥികൾ. അതായിരിക്കണമല്ലോ നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അധ്യാപക രക്ഷകർത്താവ് വിദ്യാർത്ഥി ബന്ധം, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലൂടെ ഒരു നേതൃത്വ പാഠവുമുള്ള ബന്ധമായി അത് നിലനിർത്തേണ്ടത് അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ടിന് ശേഷമായാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം, ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് ടീച്ചർ അജയ് ബെൻസ. ഞാൻ കുറച്ച് പ്രൈസുകളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്നവർക്കാണ് കേട്ടോ പ്രൈസുകൾ നൽകുക. എല്ലാവരും ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ചോദ്യം ഇതാണ്, നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് പറയണം. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: പെണ്ണിന്റെ വീട്ടുകാരോട് ശ്രീധരനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ.
2: എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: ചെറുക്കനൊരു കുറവുമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിൽ ഒരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ?
2: ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ.
1: എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ, ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ട, ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല.
2: അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും.
1: ഏ
0: അപ്പോൾ വേഗമാവട്ടെ, ശരിയായ ഉത്തരങ്ങൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ. 9072879090 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9072879090. ഉത്തരങ്ങൾ അയക്കുന്നതിനോടൊപ്പം പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേഗമായിക്കോളൂ. നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട ശേഷം തിരിച്ചെത്താം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടീച്ചർ അജയ് ബെൻസാ.

ഹേ ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസയാണ് എന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂട. അധ്യാപകർ വഴികാട്ടിയ ദീപം, അവരുടെ അറിവ് പകരുക മാത്രമല്ല കുട്ടിയിലെ നന്മയെ കണ്ടെത്തി വളർത്തുക എന്നതും കൂടെയാണ്. പാഠപുസ്തകത്തിനപ്പുറം ജീവിത പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓരോ കുട്ടിയുടെയും കഴിവും പരിമിതിയും തിരിച്ചറിയുക. മാതാപിതാക്കളുമായി സുതാര്യമായി ഇടപെടുക. ക്ലാസ്സിൽ കുട്ടിയുടെ ശ്രദ്ധയും വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ പിന്തുണയും, ഇത് അത്യാവശ്യമായൊരു ഘടകം തന്നെയാണ്. പഠിക്കുക, ചോദിക്കുക, വളരുക, തെറ്റിതിരുത്തുക, ഇത് മാത്രമായിരിക്കണം വിദ്യാർത്ഥിയുടെ ലക്ഷ്യം. ഇതിലൂടെ അധ്യാപകരെ ബഹുമാനിക്കാനും മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാനും സ്വന്തം പഠനത്തിൽ ആത്മാർത്ഥത കാണിക്കാനും അവർക്ക് സാധിക്കും. അങ്ങനെ ആദ്യ പാഠശാലയായി മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ ഉണർന്നു നിൽക്കുമ്പോൾ അതും ഒരു രസമല്ലേ? കുട്ടിയുടെ ആദ്യത്തെ ഗുരു, അതെ, നമ്മളുടെ മാതാപിതാക്കൾ. ഏറ്റവും വലിയ പിന്തുണ. വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിനും അധ്യാപകരിൽ വിശ്വാസം അർപ്പിച്ച് സഹകരിക്കാനും മാതാപിതാക്കൾ ആദ്യം തയ്യാറാകണം. സ്കൂളിൽ കുട്ടി സുരക്ഷിതനാണെന്നും ശ്രദ്ധിക്കപ്പെടുന്നവനുമുണ്ടെന്നും ഉറപ്പു വരുത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അങ്ങനെയെങ്കിൽ വീട്ടിലൊന്ന്, സ്കൂളിൽ വേറൊന്ന് എന്ന അവസ്ഥ ഇന്ന് മാറ്റിയെടുക്കാം. അതിൽ അച്ചടക്കമുണ്ട്, സത്യസന്ധതയുണ്ട്, കഠിനാധ്വാനവുമുണ്ട് എന്നിവയെക്കുറിച്ച് വീട്ടിലും സ്കൂളിലും ഒരേ ഭാഷയാകുമ്പോൾ തന്നെ വിദ്യാർത്ഥി സക്സസ് ആണ്. അധ്യാപകരായി അവരുടെ നെടുന്തൂണായി അവരുടെ കൂടെ തന്നെയുണ്ട്. അതെ, ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും പഠനം 40% നിന്നും 80% നിന്നും 100% എത്തിയാലും അധ്യാപകർ അവരുടെ കൂടെ തന്നെയുണ്ട്. വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. എഡ്യൂക്കേഷൻ ട്രയാങ്കിൾ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഈ അവസാന വാക്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തലായി ഞാൻ കാണുകയാണ്. അധ്യാപകൻ കുട്ടിയുടെ ബുദ്ധിയെ വളർത്തുന്നു, മാതാപിതാക്കൾ ഹൃദയത്തെ വളർത്തുന്നു. ഈ രണ്ടുപേരും കൈകോർക്കുമ്പോൾ ഒരു കുട്ടി പൂർണ്ണനാകുന്നത് അങ്ങനെയാണ് എന്ന ചിന്തയോടെ ഇന്ന് തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ബെൻസ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എടി കട്ടുറുമ്പേ.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: Open the door.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പൾട്ടി പക് റെഡർ ല ഉടന പൾട്ടേ വർൾഡ് മൊത്തം അർല ഉടന പിസ്തേ പിസിറ് കൽപി പെർല ഉടന പ